0: ഇവൽ ബാൻഡിംഗ് ഡയലറ്റേഷൻ ചെന്നിപ്പിനൽകു എൻഡോസ്കോപ്പി ERCP ഫോറിൻ ബോഡി റിമൂവൽ മുതലകു പ്രൊസീജിയർ ചെയ്യപ്പെടുന്നു.
1: 5000 രൂപയിൽ ഗല ഫൈബ്രോ സ്കാൻ കേവലം 500 രൂപയിലേക്കേ ചെയ്യപ്പെടുന്നു.
0: OP കൺസൾട്ടേഷൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഉചിതം.
1: രക്തപരീക്ഷലലോ എക്സ്റേ സിറ്റി സ്കാനിംഗ് ലോ എൻഡോസ്കോപ്പി കൊളോസ്കോപ്പി 50% റായിത്തീ ഇവപ്പെടുന്നു.
0: ഈ ക്യാമ്പിലോ പാൽഗൊനെ വാരു മുൻകാ രജിസ്ട്രേഷൻ ചെയ്യിച്ചുകവലനു.
1: മരിന വിവരാലക്കായി സംപ്രദിച്ചണ്ടി ഇംപീരിയൽ ഹോസ്പിറ്റൽ JP റോഡ് ഭീമവരം.
0: സെൽ 9989342009.